കേൾക്കണമേ. ഉടനെ നമുക്ക് അമ്പാണ് ജെമിക്സ് പെൻഡ്ലസ് ഇറങ്ങി നമുക്ക് കുറേ കഥാ ജെമിക്സ് പെൻഡ്ലസ് ഇറങ്ങിനി പൂറോയ് ഹം നദികി റോയ് ഇരികി മെയ്റോ നമീ കമ്പന ജെമിക്സ്.

0: കത്തുന്ന മെലോഡിയും നമുക്ക് അമ്പാണ് ജെയ്മേക് സ്പിൻഡ്ലെസ് ഇറങ്ങി നമുക്ക് കുറെ കത്തുന്ന ജെയ്മേക് സ്പിൻഡ്ലെസ് അരേക്ക് നാക്കിപ്പോൾ നിറന്ന ദേവി സ്തോ ആതങ്കയെന്ന കാക്കുവിനോട് തേന നിറന്നായിക്കായി
1: ഏങ്ങനെ കാക്കുന്നയറും തയ്യൻ മാട്രസ് തപ്പോ മാട്രസ് സിങ്കു സ്റ്റോറേജ് ബോക്സസ് ഏതിനുമേ പുയും തീത്ത ഓ തേസി പുയും തീത്ത ഓ ഏനപ്പേ അറ കാക്കുയി പുക്കിയ നസുമി നിറും ബേബി വോക്ക ബേബി പ്ലേനെറ്റ്സ് ബേബി കോട്സ് ബേബി ക്ലോത്തിംഗ് ഓ ദ സ്റ്റോറേജ് പാക്കറ്റ്സ് ഏതിനുമേ പുയും തീത്ത ഓ ഇപ്പുക്കിമിയൊക്കെ നേമത്തിന നൊമീൻ തകാക്കറുവായി കത്തിനെത്തി ഓ ദിബുസ് പോറോ ഏനപ്പേ അറ പോറോ നെത്തി അറ പോറോ നിബുസ് പോറോ കാവു ഇപ്പുക്കി ദിബുസ് പോറോ കെ സോക്ക ഷൂസ് ഓ കാവുനി പിരി കെ ദ ജോഗിംഗ് ഷൂസ്
0: ഓ സെക്സിങ്ങയാണെ ഏനപ്പേ കാവു ഇപ്പുക്കിയ നസിമി ഓ ഇപ്പുനി ഇപ്പുക്കിമി ഗമിമാനെ തയ്യൻ പൈൻ തകാകറു ഇപ്പുക്കിയ തേയ് തനാം ചോയ്സ് ട്രംസിറ്റ്സ് kids school bags ke tayen bag in dere bukiana simi kami aina ki amemetena no min te bag atoroina bankai tayen ladies bag pon kami aini aki arangin memetena no min te salon o the lava lava ladies aro kona bankai na no ni beira oni ka pono ko ki ni poi ana pe aika amwante poroi yeine pe pasika bukia te bukiana simi tayen pasika o apunang mai siriki saki sima ya ne meni kota ki me kanwan na hardware narun ana kopa alumi At the premier wall, at the premier sewer, security wire, Diane chicken fence, sand pack, may you never on a toilet pole, P or S. Or we put in gummy, at a kakamka high, at a sipoke, a poroi, give me fridge, ye never in an unpain, a me campana, a JMX Pentless. A me campana, a JMX Pentless, a kinakin kwanarana, a dairy store, at a ete manga, a peso, nuahan, a peso markets. Away in a main store, the causeway, Casconi. JMX Pendless, when I'm campana, adding a ton on an incanicator on a bike or in Yan Mayam, on the man with the poor airing in a poor roy. Come the digger roy, Ricky, made on the me campana, JMX Pendless.